തിരുവടി പണിന്റെ നയ്യാ കണിവോടു എന്നെ അണത്തിടുവായ കണ്ണാ ഉൻ തിരുവടി പണിന്റെ നയ്യാ.